നമോ സർവജ്ഞാനം നമോ പരമതാനം നമോ സർവമന്ത്രം നമോ സർവജന്ത്രം നമോ സർവദർശം നമോ സർവകൃസം നമോ സർവരംഗേ തർഭംഗി അനംഗേ നമോ ജീവജീവൻ നമോ ബീജ ബിജ അഖിജ അഭിജ സമസ്തം പ്രസിജ കൃപാലം സ്വരൂപേ കോ കർമ്മം പ്രണാസി.